റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, മധ്യസ്ഥ വരിശകൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ ജണ്ഡവരിശകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജണ്ഡവരിശയിലെ തന്നെ 7 ജണ്ഡവരിശകൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി 8-ാമത്തെ ജണ്ഡവരിശ നമ്മൾ ഇന്ന് പഠിക്കും. കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സുകളിലായിട്ട് സ സ സ രി രി ഗ ഗ എന്ന ജണ്ഡവരിശയും സ സ രി രി ഗ ഗ എന്ന

വിഷയം നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് സസാ രീരി, അതായത് രണ്ട് സ്വരം അടുപ്പിച്ച് വന്നതിന് ശേഷം ഒരു ദീർഘം, സസാ രീരി ഗഗ, അതുപോലെ തന്നെ രീരി ഗഗ മമ, ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. ഇന്നിവിടെ പഠിക്കാൻ എത്തിയിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ഏഞ്ചലിൻ, കലൂർ നിവാസിയായ ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കൊച്ചി നിവാസിനിയായ നന്ദിനി, കാക്കനാടുള്ള അശ്വതി എന്നിവരാണ് പഠിപ്പിക്കുന്നത്. നീലമ്പേരൂർ സുരേഷ് കുമാർ. ജണ്ടവരിശയിലെ എട്ടാമത്തെ ജണ്ടവരിശയാണ് ഇന്ന് പഠിക്കുന്നത്. സസാ രീരി.

ജണ്ടപരിശകൾ എട്ടെണ്ണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ എട്ടെണ്ണവും നമ്മൾ ശരിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവസാനം പഠിച്ച മൂന്ന് ജണ്ടപരിശകൾ ചേർത്ത് നമ്മൾ പാടാറുണ്ട്. ഇന്ന് പഠിച്ച ജണ്ടപരിശയും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച രണ്ട് ജണ്ടപരിശയും കൂടെ ചേർത്ത്, അതായത്

അജണ്ട പരീക്ഷകൾ 8 എണ്ണവും നമ്മൾ കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. അത് ചേർത്ത് പാടുന്ന രീതി നമ്മൾ പഠിച്ചു. എല്ലാ പരീക്ഷകളും തന്നെ എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ പരീക്ഷകൾ നമുക്ക് നമ്മുടെ ശബ്ദവുമായിട്ട് ഉറക്കുകയുള്ളൂ. 13 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ തന്നെ നിങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ ക്ലാസ്സിൻ്റെയും തുടർച്ചയായിട്ടാണ് അടുത്ത ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് മുടങ്ങാതെ തന്നെ ക്ലാസ്സുകൾ കേൾക്കുക, കൂടെ തന്നെ പാടി പഠിക്കുക. റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പാഠത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി

മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: സസ്നേഹം.

ജാതി മത ചിന്തകളുടെ സ്വാധീനമാണ് പലപ്പോഴും മതപരമായ വിവാഹങ്ങളുടെയും ആചാരങ്ങളുടെയും അടിത്തറ. ഭൂരിഭാഗം ആളുകളും ഇതെല്ലാം പിന്തുടർന്നു പോകുമ്പോഴും സ്വയം കണ്ടെത്തിയ പങ്കാളിയെ മറ്റെല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് സ്വന്തമാക്കാൻ

0: ആർജവം കാണിച്ചവരും കുറവല്ല. വളരെ പക്വതയേറിയ പ്രണയങ്ങൾക്ക് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമാകില്ല എന്ന് തെളിയിച്ചവരുമുണ്ട്. കുടുംബത്തെയും സമൂഹത്തെയും എതിർത്ത് ഒന്നിച്ചു ജീവിക്കാൻ ആരംഭിക്കുന്നവരുടെ മുൻപിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. തീർത്തും ഒറ്റപ്പെടുമോ എന്ന ചിന്തയും വല്ലാതെ അലട്ടും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മിശ്രവിവാഹങ്ങൾ ഒരു പുതുമയല്ല. എന്നാൽ ഇതിൻ്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും മുൻപിൽ കണ്ടുകൊണ്ട് 1990 സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സസ്നേഹം. തിരക്കഥ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും കാലാതീതമാണ് ഈ ചിത്രം. AK ലോഹിതദാസാണ് തിരക്കഥ. ബാലചന്ദ്ര മേനു, ശോഭന, ഇന്നസെന്റ്, സുകുമാരി, KPSC ലളിത എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ജോൺസൺ മാഷ് സംഗീതം പകർന്ന താനേ പൂവിട്ട മോഹം എന്ന ഗാനത്തിലൂടെ ആ വർഷത്തെ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം G. വേണുഗോപാലിന് ലഭിച്ചു. ചിത്രത്തിന്റെ കഥയിലേക്ക് കടന്നാൽ, ഇരു വീട്ടുകാരുടെ എതിർപ്പുകളെയും അവഗണിച്ച് ഒന്നായവരാണ് തോമസ് കുര്യനും സരസ്വതിയും. ഇരുവരും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ്. സ്ഥിര വരുമാനമുള്ള ജോലി ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ഇരുവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവരുടേത് മിശ്രവിവാഹമായതുകൊണ്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തതെന്നാണ് പുരോഗമനവാദിയായ വീട്ടുടമസ്ഥന്റെ പക്ഷം.
1: എന്റെ തന്തയ്ക്ക് വിളിച്ചാലും എന്നെ നായരെന്ന് വിളിക്കരുത്. 30-ാമത്തെ വയസ്സിന് മുറിച്ചതാ ഞാൻ എന്റെ വാല്.
2: വാല്?
1: ആ, നായരെന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയാ. ഉദാഹരണത്തിന്, ഈ വീട് തന്നെ എത്ര പേര് വാടകയ്ക്ക് ചോദിച്ചതാ? ഞാൻ കൊടുത്തില്ല. മാഷ് ഒരു മിശ്രവിവാഹി ആയതുകൊണ്ട് മാത്രമാണ് മാഷ് ഞാൻ തന്നത്. നിങ്ങളൊക്കെ ജാതി മതവും ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ?
2: ഓ, അങ്ങനെ വലിയ പുരോഗമന മതമൊന്നും എനിക്കില്ല.
1: എന്നാ പിന്നെ മാഷ് എന്തിനാ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അപ്പനെയും അമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ പട്ടത്തി പെണ്ണെ കല്യാണം കഴിച്ചത്?
2: എന്ന് പറഞ്ഞാൽ എനിക്ക് സരസൂനെ ഇഷ്ടമായി. സരസൂന എന്നെ രണ്ട് വീട്ടുകാരുടെ കയറി എങ്ങെതിർത്തു. എന്നാ ചെയ്യാന്? ഞാനിന്ന് വിളിച്ചോണ്ട് പോകും. ഏതായാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലിയുണ്ട്. ഏതാ ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട? സ്നേഹവും ബന്ധവും കണക്കും പറഞ്ഞ് ഞാൻ കൂടെ എല്ലാരും പോകുന്നില്ല.
1: അതാണ് ആണത്വം.
2: ഓ, അങ്ങനൊന്നുമില്ല.
0: ഇരുവരും വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങളിലൂടെ കടന്നു വന്നവരാണെങ്കിലും വൈവാഹിക ജീവിതത്തെ അതൊന്നും ബാധിച്ചില്ല.
3: ഒന്നും കഴിച്ചില്ലല്ലോ.
2: മതി,
3: ഇനി രസം കൂട്ടി ഇത്രയും കൂടി ഉണ്ണാ.
2: വേണ്ട, മതിയായിട്ട.
3: എന്നും ഈ രസവും സാമ്പാറും മോരും കൂട്ടി മടുക്കൂലേ?
2: എന്താ പറഞ്ഞു?
3: മുഖം കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ. മത്സ്യ മാംസവും കഴിക്കണം തോന്നുമ്പോ ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളൂ. കയ്യും വായൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിയാ മതി.
2: ഞാനൊരു കാര്യം പറയാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കുവെക്കാൻ പറ്റുന്നത് ഏതാ? അതേ നമുക്ക് വേണ്ടു. അല്ലാതെ എന്റെ ഇഷ്ടം സരസുന്റെ ഇഷ്ടം അങ്ങനൊന്നുമില്ല. എന്നതാ ഈ ആലോചിച്ച് കൂട്ടുന്നേ?
3: ഒന്നുമില്ല.
2: പിന്നെ അതിനായി കണ്ണു നിറഞ്ഞേ? ഞാൻ പറയട്ടെ, വീട്ടുകാരെ പറ്റി ആലോചിച്ചല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ആലോചിക്കരുതെന്ന്. ഒരു നസ്രാണിയെ കെട്ടിയ പട്ടത്തി പെണ്ണിനെ ഇനി അവർക്ക് എന്നാത്തിനാ? അത് പ്രതീക്ഷിക്കുന്ന തെറ്റ്. സരസുന് ഞാനില്ലേ, അപ്പയായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും. നമുക്ക് എന്നാത്തിനാ ബന്ധുക്കള്? കുറച്ചാളൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരാളോട് വരാൻ പോവല്ലേ? ഈ ലോകത്ത് നമ്മൾ 3 പേർ മതി.
0: ഇപ്പോൾ സരസ്വതി ഗർഭിണിയാണ്. ആദ്യമൊക്കെ വീട്ടുജോലികളിൽ തോമസും സഹായിച്ചെങ്കിലും പതിയെ പതിയെ എല്ലാം കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഇരുവർക്കുമായില്ല. സരസ്വതിയുടെ എതിർപ്പ് അവഗണിച്ച് തോമസും വീട്ടുടമസ്ഥൻ പത്മനാഭനും കൂടി പറ്റിയ ഒരു വീട്ടുവേലക്കാരിയെ തപ്പിയിറങ്ങി.
2: 200 രൂപ എന്ന് പറയുന്നത് കൂടുതലാ. അത്രയ്ക്കുള്ള പണി ഇല്ല അവിടെ.
4: കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കൂ, എനിക്ക് പറ്റത്തില്ല.
2: ഇരുന്നൂറ് കൊടുത്ത് തൊലിക്കുന്നതാ നല്ലത്. എത്ര നേരമായി നമ്മൾ നടക്കണു. ചെരുപ്പിന്റെ വാറ് കഴിഞ്ഞു. ആ, 200 പക്ഷെ ഇന്ന് തന്നെ അങ്ങ് വരണം.
4: ധൃതി പിടിക്കല്ലേ, ചോദിക്കട്ടെ. മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ?
2: മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ല.
4: അപ്പൊ പിന്നെ എങ്ങനെ അലക്കാനാ? ഇതാ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ജോലിക്ക് വരാൻ മടി.
2: വീട്ടിൽ ഞാനാ അലക്കുന്നത്, കൂട്ടത്തിൽ നിന്ന് സഹായിച്ചു തന്നാ മതി.
4: ഭാര്യകളൊക്കെ വരുത്തുന്നുണ്ടോ?
2: ഭാര്യകളോ?
1: ഭാര്യകൾ ഇപ്പൊ തൽക്കാലം ഒന്നും വരുത്തുന്നില്ല. ഏത് വേണമെങ്കിൽ വരുത്തി തരാം, അതിന്റെ ലിസ്റ്റ് കൂടെ തന്നാ മതി.
4: വിചാരം ടിവി ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
2: ആ, അത് രണ്ടും ഇല്ല.
4: പിന്നെ രണ്ട് വീടാ? എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരാൻ.
2: നിങ്ങൾ എന്നാത്ത എന്നെ കൂടെ കെട്ടിയെടുത്തത്?

0: ആഷ് ദേഷ്യപ്പെടല്ലേ?
1: എന്നാ ആങ്കാരം ആ പെങ്കൊച്ചു പറയുന്നേ? മിക്സി വേണം, ടി വി വേണം, വി സി ആർ വേണം, നാളെ ഒരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നായി?
0: വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. ഇതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡിൽ ബി എ കാരനെ എം എ കാരനെയും കിട്ടിയെന്ന് വരും, പക്ഷെ വേലക്കാരനെ കിട്ടില്ല. ഇനിയിപ്പോ ഒരു അഡ്രസ് കൂടെ എന്തെങ്കിലും ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം.
2: വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കൂ. കയറിയിരിക്കുന്നേ
0: മര്യാദയുണ്ട്. വീട്ടില് ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവര് കാലത്തെ ജോലിക്ക് പോയാൽ വൈകുന്നേരം ഇവര് മടങ്ങി വരുന്നവരെ അവിടെ യാതൊരു ജോലിയില്ല.
2: ജോലി ചെയ്യാൻ അവൾക്ക് യാതൊരു മടിയില്ല.
0: ശമ്പളം എത്ര വേണ്ടേ?
2: ശമ്പളത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ?
0: വേണം
2: മോളെ. അമ്മ ചെല്ലടി നാണിക്കാതെ.
3: അപ്പനാന്നേരം നമ്മളിനി പെണ്ണ് കാണാമെന്ന് വിചാരിക്കൂ.
0: ശരിയല്ലേ, നമ്മൾ പെണ്ണിനെ കാണാനല്ലേ വന്നത്?
3: അതെ.
0: സംസാരിക്കും മാഷേ.
3: ഞാനെന്നാ സംസാരിക്കാന്?
4: എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷം ആ വേലക്കാരിയെയും സരസ്വതി പറഞ്ഞുവിട്ടു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് തോമസിന്റെ അളിയൻ ഈനാശു പ്രത്യക്ഷപ്പെടുന്നത്. കല്യാണത്തിന് ശേഷം കുടുംബക്കാരുമായിട്ട് ബന്ധമില്ലാതിരുന്ന തോമസിനെ കാണാൻ ഇപ്പോൾ അളിയൻ വന്നതിന്റെ ഉദ്ദേശം അയാൾക്ക് പിടികിട്ടിയില്ല.

0: എന്തണ്ട ഈ പൊട്ടം പൂരം കാണുന്ന പോലെ നോക്കണേ, മനസ്സിലായില്ലേ നിനക്ക്?
1: തല്ലാനാണോ തടവാനാണോ എന്നറിയണ്ടേ? ഏതായാലും കുടുംബക്കാർക്ക് ഞാനൊരു പവഞ്ഞ പുള്ളിയാണല്ലോ.
0: അത് നിന്റെ താമരശ്ശേരി കുടുംബക്കാർക്ക്. എന്റെ അപ്പൻ തെക്കേത്തല പറയുതാ, നിന്റെ പെങ്ങളെ കെട്ടിന്ന് വിചാരിച്ച് താമരശ്ശേരി കുടുംബക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഈ ഈനാച്ചിനെ കിട്ടില്ല.
1: അതിന്റെ മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനിപ്പോ അറിയാനാ?
0: എടാ, നീ ഒരു പട്ടത്തി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു എനിക്കിന്നിട്ട് തേങ്ങയാ. ഞാൻ ഈ ഇരിഞ്ഞാലക്കോട്ട് കന്യാകുമാരി, കന്യാകുമാരി ടു ഇരിഞ്ഞാലക്കോട എപ്പോഴും ഓട്ടല്ലേ, വരാൻ നേരം കിട്ടണ്ടേ?
1: ആ, ഞാൻ കരുതി ചേച്ചിയുടെ സമ്മതമല്ലേട്ടാ.
0: എന്റെ നട്ടല്ലൂരി അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ഞാൻ നടക്കണേ. എടാ, നീ പട്ടത്തിയോ നമ്പൂരിച്ചോ ഏത് പിശാശിനെ വേണേ കല്യാണം കഴിച്ചോ, പക്ഷെ അവള് പെണ്ണായിരിക്കണം. ആണോ?
1: ആ, ആയിരിക്കണം. അല്ലെ പിന്നെ എങ്ങനെ ഗർഭിണിയാവുന്നേ?
2: അങ്ങനെ ഈനാശു അവരിൽ ഒരാളായി മാറി. വീട്ടു സഹായത്തിന് ആളെ അന്വേഷിക്കുന്ന കാര്യവും കൂട്ടത്തിൽ ഈനാശു അറിഞ്ഞു. വൃത്തിയും ആത്മാർത്ഥതയും ഒക്കെയുള്ള ഒരു വേലക്കാരനെ അവർക്കായി അയാൾ കണ്ടെത്തി.
3: കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാണ്. മാസ്റ്റർ ടീച്ചറാണല്ലേ ഈനാശോട്ടം പറഞ്ഞിരുന്നു. എന്റെ പേര് അപ്പുകുട്ടൻ. കഴിവ് ആത്മാർത്ഥതയുള്ള ഒരു വെപ്പുകാരൻ വേണം നീനാശ്വരനോട് പറഞ്ഞിരുന്നില്ലേ? അയച്ചതന്നെയാ. താക്കോല് എന്റെ മാഷെ ഉച്ചക്ക് 12 മണിക്ക് എത്തിയതാ. ഞാൻ ഇരുന്ന് വേറെറിയെന്ന് കണ്ടപ്പോ വെറുതെ അമ്മർത്തുള്ള തൂണിലൊന്ന് കയറി തപ്പി നോക്കി. അവിടെയൊക്കെയാണല്ലോ സാധാരണ താക്കോല് വെക്കുക. കിട്ടി. കിട്ടിയപ്പോ പിന്നെ ആരോട് ചോദിക്കാൻ? ഈനാശ്വരന്റെ അലിയനല്ലേ, പ്രത്യേക അനുവാദം ഒന്നും വേണ്ടല്ലോ. ഞാൻ കയറി. ഇനി ഞാൻ തന്നെയാണല്ലോ വീട് നോക്കേണ്ടതും. ഏതായാലും വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി കുടി കഴിഞ്ഞാണോ കുളി, കുളി കഴിഞ്ഞാണോ കാപ്പി കുടി എന്ന് ഈനാശോട്ട് പറഞ്ഞില്ല. അയ്യോ, ഇതൊക്കെ ഞാൻ എടുത്തോണ്ടായിരുന്നല്ലോ. ഏതായാലും വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയേക്കാം.
1: പുള്ളിക്കാരനാണ് കൊള്ളാലോ.
2: വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തന്നെ ഈനാശു തീരുമാനിക്കും. ഭാര്യ റോസിയെ പറഞ്ഞു മാറ്റാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അത് വിജയിച്ചപ്പോൾ തോമസിന്റെ വീട്ടിലും ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ തോമസിന്റെ അച്ഛൻ താമരശ്ശേരി കുര്യാച്ചന് വർഷം ഇത്ര കഴിഞ്ഞിട്ടും അതൊന്നും മറക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ല.
4: ഞാനിപ്പോ എന്നാ ചെയ്യണമെന്ന് ഐനാശു പറയുന്നേ?
0: അപ്പം പിടിച്ച മൊയലിന് 2 ജവി 2 ജവി എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്ത് ചെയ്യാ?
4: മൊയലിന് പിന്നെ 2 ജവി അല്ല 4 ജവിയാ.
0: അത് പോട്ടെ, അത് പോട്ടെ. അപ്പനും അമ്മയും നമ്മളെല്ലാവരും കൂടി അവരെന്നെ കൂട്ടിക്കൊണ്ടുവരാ. അത് തന്നെ.
4: എന്റെ പട്ടി പോവും.
0: പട്ടി പോയിട്ട് എന്താ കാര്യം? അപ്പം പോണം.
4: ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ കുരുത്തങ്കട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട.
5: നിങ്ങൾ എന്നെ പായി പറയുന്നത്? മക്കളെ തോപ്പിച്ചിട്ട് എന്നെ കിട്ടാനാ? ഒക്കെ കർത്താവിന്റെ നാമത്തിലൊക്കെ മറക്കണം അല്ലേ ഈനാശു?
4: ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുര്യച്ചൻ തറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി. 2-3 അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതാ ഈ കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുര്യച്ചൻ. ആ എന്റെ മുഖത്ത് അവൻ കരിവാരി തേച്ചിട്ട് ഇറങ്ങി പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളി പോയി പറഞ്ഞാ മതി.
0: പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ടെന്ന കാര്യം ഇത് നല്ല കുത്തു.
5: എനിക്കേ ഈനാശു, ആദ്യമായിട്ടാ കുടുംബത്തിലൊരു കുഞ്ഞിക്കാലി പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്ക്.

0: ഇല്ലാതായി പോയി.
1: എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താന്ന് നിനക്കറിയത്തില്ല. 10,000-40,000 രൂപ ചെലവാക്കിയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. ആദ്യം പത്ത് തെങ്ങിൻ തൈ വെച്ചെങ്കിൽ ഇപ്പൊ കാശത്രയാനെ.
2: തേങ്ങയ്ക്ക് ഇപ്പോ അപ്പം വിചാരിക്കുന്ന അത്ര വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ആ വർത്താനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. റോസിനെയും കൊണ്ടു വരുന്നത് പറ്റെ.
3: അങ്ങനെ റോസിയും ഈനാശുവും കൂടി പിറ്റേന്ന് തന്നെ തോമസിന്റെ വീട്ടിലെത്തി. ആദ്യം കുറച്ചു പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി. വർഷങ്ങൾക്ക് ശേഷം തന്റെ അനിയനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം റോസിക്കും ഉണ്ടായിരുന്നു. സരസ്വതിയെ നാത്തൂനായി തന്നെ അംഗീകരിക്കാനും റോസിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. സരസ്വതിയുടെ വീട്ടുകാരെ കൂടി കാര്യമൊക്കെ അറിയിച്ച് പറ്റുവാണെങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ തന്നെ ഈനാശു തീരുമാനിച്ചു. അങ്ങനെ ഈനാശു സരസ്വതിയുടെ വീട്ടിലെത്തി.
1: സ്വാമി, ഈ നാരായണയ്യര്
4: എൻ ബ്രദറിനല്ലോ. ആനാ, അവനക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയില്ല. ഇന്ത ഫാമിലിയിലെ ആകെയുള്ള ഒരേ ഒരു മുഷൻ ഞാൻ താൻ. ശ്രീനിവാസ് അയ്യർ, ശീമാച്ചു എന്ന് വിളിക്കും.
5: യാര്?
4: എൻ കച്ചേരി ബുക്ക് പെൺവാന്തതാക്കും. ഇവിടുത്തെ നാരായണയ്യർ.
1: ഓ, വണക്കം.
5: വണക്കം.
1: ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ.
5: അപ്പൊ എന്നല്ലേ?
1: എന്നാ വിഷയം? ഞാനിപ്പോ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരിക. എന്റെ പേര് ഈനാശു. സരസ്വതിയെ കല്യാണം കഴിച്ച തോമസ് കുട്ടി എന്റെ അളിയനാ. ഭർത്താവിന്റെ അളിയൻ. അതായത് ബ്രദർ ഇല്ലോ. തിന്നാൻ വരല്ലേ. ഏതായാലും വന്നു. ഇനി പറയാനുള്ളത് പറഞ്ഞിട്ടേ പോണുള്ളൂ.
4: അവളെ പറ്റിയൊന്നും ഞങ്ങൾ കേൾക്കണ്ട. അങ്ങനെ ഒരു മകൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല.
0: ഇവൻ കിട്ടുന്നു.
1: ഏതാ ഈ മരക്കുരിശ്? സരസ്വതിയുടെ അമ്മ.
4: ഏയ്, സരസ്വതിയുടെ അമ്മ മരിച്ചിട്ട് നാളെ എത്രയായി? ഇത് മാമി, അണ്ണൻ, തങ്കച്ചി. എപ്പോ ഇപ്പിടുത്ത ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കും? കലബല കലബല കലബല കലബല.
0: ശീമാച്ചു, നമ്മ കുടുംബത്തിക്ക് അവമാനം.
1: പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, ഞാനൊന്ന് പറയട്ടെ. സരസ്വതിയും തോമാസുട്ടിയും കല്യാണം കഴിച്ചുകൊണ്ട് തൃശ്ശൂരോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞൊഴിഞ്ഞു വീണിട്ടില്ല. പിന്നെ താമരശ്ശേരി കുരിയച്ചന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിള്ളൽ ഇവിടെ
4: ഉണ്ടായിരുന്നു.
1: ഇവർക്ക് ഭർത്താവില്ലേ?
4: ഇല്ലേ, ഉപേക്ഷിച്ചു പോയി.
1: അയ്യോ, കഷ്ടായി പോയി. അല്ല, ഉണ്ടെങ്കിൽ അയാളുടെ ചവിട്ടത്തിൽ രണ്ട് പൂശു
0: പൂശായിരുന്നേ.
1: അമ്മയാര് പണിന്ന് ഒരു നസാനി കെട്ടിന്ന് വെച്ച് ഒരു സംഗതി നടക്കായിരുന്നിട്ടില്ല. അവളിപ്പൊ ഗർഭിണിയാ. ആ വിവരം ഒന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇവിടം വരെ വന്നത്. ഏതായാലും ഇത്രത്തോളായി. ഇനി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാ നമുക്കൊരു കുടുംബം പോലെ കഴിയാം. സ്വാമി ഒന്ന് ആലോചിക്ക്. പാട്ടേറെ ഞാൻ പോട്ടെ, അമ്മയാരെ പോട്ടെ.
3: എന്തായാലും ഈനാശുവിന്റെ ശ്രമങ്ങളൊന്നും പാഴായില്ല. സരസ്വതിയുടെ മാമൻ ശ്രീനിവാസ അയ്യർ പിറ്റേന്ന് തന്നെ സരസ്വതിയെ കാണാൻ അവരുടെ വീട്ടിലെത്തി. ഭാഗവതർ കൂടിയായ ശ്രീനിവാസ അയ്യരാണ് പാട്ടിലേക്ക് സരസ്വതിയെ നയിച്ചത്. ഹാർമോണിയമൊക്കെയായി ശിഷ്ടകാലം സരസ്വതിയോടൊപ്പമാകാമെന്ന് ഉറപ്പിച്ച മട്ടിലാണ് എന്തായാലും ഭാഗവതരെത്തിയത്. അത് ബാക്കിയുള്ളവർക്ക് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരുന്നില്ല.
6: ഈ സംഗീതം അല്ലേ?

0: പൂട്ടാ, കല്ലിലെ പോലും വലിയിക്കുന്നതാണ് സംഗീതം.
1: ചെന്ന ഞാനൊരു കല്ലെടുത്തോണ്ടേ ചേരാ. ഇന്നലെയും കൂടി ഉറങ്ങിയിട്ടില്ല സ്വാമി.
0: ഉറക്കത്തിന് താരാത്താണ്. ഓ മനത്തിങ്കൽക്കി ദാവോ നല്ല കോമള തരമരപ്പു. ആ വരണം വരണം, മാപ്പിളയ്ക്ക് സംഗീതം ഇഷ്ടമാണല്ലേ.
2: പിന്നെ ഫഹാത്ത് ആർക്കാ ഇഷ്ടമല്ലാത്തത്? പക്ഷെ അതിനൊക്കെ ഒരു സമയം കാലം വേണ്ടായോ?
0: സംഗീതത്തിന് സമയം കാലം ഒന്നും ഇല്ലേ.
2: മനുഷ്യർക്കുണ്ടേ, എല്ലാരും സുഖമായി ചുരുണ്ടുകയാണ് നിറങ്ങുന്ന ഈ സമയത്ത് നമുക്കല്പോ ഒന്ന് ഉറങ്ങണ്ടായോ? പാത്തങ്ങനെ മുട്ടിരിക്കണ താങ്ങിക്കോ. ആ കട്ട ഏതാന്ന് വെച്ചാൽ ഒന്ന് താത്തി വെച്ച് മറ്റാർക്കും ഒതുവില്ലാത്ത രീതിയില് നമുക്ക് വേണ്ടി മാത്രം ഏതാ.
3: പ്രസവത്തോടനുബന്ധിച്ച് സരസ്വതി ടീച്ചർക്ക് 2 മാസം അവധി ലഭിച്ചെങ്കിലും തോമസ് മാഷിന് അത് കിട്ടിയില്ല. എച്ചമ്മിനോട് കയർത്തിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പുക്കുട്ടൻ വന്ന് സരസ്വതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയ വിവരം തോമസിനെ അറിയിച്ചു. തോമസ് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സരസ്വതി പ്രസവിച്ചിരുന്നു, ഒരു പെൺകുട്ടി. റോസിയും ഈനാശുവും മാമനും അപ്പുക്കുട്ടനുമൊക്കെ ആയപ്പോൾ കുഞ്ഞിനെ നോക്കൽ എളുപ്പമായി. കുഞ്ഞു ജനിച്ച വിവരം അറിയിച്ചുകൊണ്ട് 2 വീടുകളിലേക്കും തോമസ് കത്തയച്ചു. തോമസിന്റെ അമ്മച്ചിക്ക് അപ്പച്ചനെ പറഞ്ഞു ധരിപ്പിച്ച് തോമസിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ അത് മതിയായിരുന്നു.

0: വരുന്നുണ്ട്. മോനെ തോമസ് കുട്ടി
1: കരയായിരിക്കുന്നു.
2: അമ്മച്ചി എന്നതായി കാണിക്കുന്നേ, കരയാനാണോ ഇങ്ങോട്ട് വന്നേ? എടാ നീ അപ്പുറത്തോട്ടില്ല, അപ്പച്ചനോട് നിക്കല്ലേ, കരയല്ലേ. ഇതാ മോളെ കാണണ്ടേ, നാത്തൂനെ അമ്മച്ചി.
1: അപ്പച്ച, അപ്പച്ചന് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഞാൻ ചെയ്തതും വലിയ തെറ്റാ, പക്ഷെ എല്ലാം കഴിഞ്ഞില്ലേ അപ്പച്ച. അങ്ങോട്ട് വന്ന് അപ്പച്ചനെ കാണണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു. അപ്പച്ചനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും കരുതിയ. സരസ് ഒരു പാവോ, അവൾ എപ്പോഴും പറയും അപ്പച്ചനെ പോയി കാണണം, മാപ്പി ചോദിക്കണം എന്നൊക്കെ. പിന്നെ പുറമേക്ക് ആരെന്നാ പറഞ്ഞാലും എനിക്കറിയാം അപ്പച്ചനെ ഇഷ്ടമാണ്.
3: നിന്റെ അമ്മച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാനിവിടം വരെ വരാൻ തയ്യാറായത്. എനിക്ക് ഉടനെ പോണം.
1: ഏതായാലും വന്നില്ലേ അപ്പച്ച, അകത്തേക്ക് വന്നു. എന്റെ മോളെ ഒന്ന് കാണണ്ടായോ?
0: പേടിക്കാനൊന്നുമില്ല, മോളങ്ങോട്ട് ചെല്ലേ. ചേച്ചിയും കൂടെ വാ.
4: ഈശോയെ,
0: ഞാനില്ല നാത്തൂനെ, അപ്പച്ചൻ എന്നെ ഇപ്പൊ കാണണ്ട. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ പറയുന്നൊന്നും ഞങ്ങൾ കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നും വഴക്കാ. ദേ മാപ്പും പോ,
4: ചേച്ചി അങ്ങോട്ട് ചെല്ലുന്നേ.
0: അമ്മച്ചി കൂടെ പോ, മാടി.
1: മോളെ, വല്യപ്പച്ചൻ.
5: ഇതേപോലെ തന്നെ സരസ്വതിയുടെ അച്ഛനും മാമിയും അവരുടെ വീട്ടിലെത്തി. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്ന് അവർ കരുതി.
1: ഇപ്പൊ എന്നാ പറയുന്നു? അപ്പച്ചനായി, അമ്മച്ചയായി, ബന്ധുക്കളെല്ലാം. ഞാൻ പറഞ്ഞില്ലായോ എന്റെ മോള് ഭാഗ്യവതിയാണെന്ന്?
2: പക്ഷെ ആരും അങ്ങനെ തുറന്നു പെരുമാറി തുടങ്ങിയിട്ടില്ല.
1: അത് പിന്നെ അങ്ങനല്ലായോ? ഒന്നൊന്നര കൊല്ലമായിട്ട് മനസ്സ് സൂക്ഷിച്ചിരുന്ന വാശിയും വൈരാജ്യമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുമെന്ന് സമയമെടുത്തിട്ടില്ലയോ? സത്യത്തിൽ എന്നാ പോക്കൃത്രവാടി നമ്മൾ കാണിച്ച്? ഒരു ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ഒരു പട്ടത്തി കുട്ടിയെ ഒരു നസാണി ചെറുക്കാൻ തട്ടിക്കൊണ്ടുവാന്ന് വെച്ചാൽ?
2: തട്ടിക്കൊണ്ടുപോയെന്നല്ലോ, ഇറങ്ങി വന്നല്ലേ.
1: അതെ, പക്ഷെ പുറമേ നിന്ന് വെച്ചിട്ട് ചോദിക്കേ, കുടുംബത്തിൽ പറഞ്ഞത് സഹിക്കാൻ പറ്റൂ?
2: അത് ശരിയാ.
1: എന്നാ വാഴകയാണേലും ഇത്രത്തോളം ആയല്ലോ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ പോകുന്നത്.
5: പക്ഷേ പുതിയ പ്രശ്നങ്ങൾക്കുള്ള തുടക്കം മാത്രമായിരുന്നു അതെല്ലാം. ജാതിമത വ്യത്യാസങ്ങളെ അംഗീകരിക്കാൻ തോമസിനെയും സരസ്വതിയെയും പോലെ ഇരുവരുടെയും വീട്ടുകാർക്കായില്ല. ഒരു കൂട്ടർ ഗായത്രി മന്ത്രവും ജപിച്ച് മുറ്റത്ത് കോലവും വരച്ചിരുന്നപ്പോൾ മറുകൂട്ടർ പ്രാർത്ഥനയും മറ്റാചാരങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടാൻ തന്നെ തീരുമാനിച്ചു.
6: നമസ്തേ സുമഹാമായേ കിഭീരേ സുരപൂജിതേ ശംഖചക്രകലാഗസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. നമസ്തേ ഗരുഡാരുഡേഴുളാസുരഭയങ്കരി സർവഭാവഹരിദേവി മഹാലക്ഷ്മി നമസ്തുതേ. സർവജ്ഞേ സർവജ്ഞേ സർവരേ
7: സർവദുഃഖേ. അവര് പൂജ മന്ത്രം ഒക്കെ തുടങ്ങി,
0: എന്റെ ഈശോ ഇനിയിപ്പോ എന്നാ ചെയ്യും?
7: എന്നാ ചെയ്യാനാ? നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ
0: തുടങ്ങാം.
6: സദാദേവി ലക്ഷ്മി നമസ്തുതേ ആദ്യന്തര ദേവി ആദ്യശക്തി മൈജരി യോഗയേ യോഗ സമ്പൂതേ മഹാലക്ഷ്മി നമോസ്തുതേ.

0: അപ്പത്തിനാണ് എവിടെ നിൽക്കുന്നത്?
1: പിന്നെ കാണാൻ തന്നെ. വീട്ടിൽ വെച്ച് കാണാനും സൗകര്യമായിട്ട് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. നിന്റെ ഭാര്യ വീട്ടുകാരുടെ കണ്ണില്ലേ, ഞങ്ങളൊക്കെ ഒരു ഏഴാം കൂലികളാണല്ലോ.
0: അങ്ങനൊന്നും ഇല്ല പച്ച.
1: അല്ല, എനിക്കറിയാം നിന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളവരാണല്ലോ. ഏതായാലും നിന്റെ വാശി ജയിച്ചു, നീ വിചാരിച്ചൊക്കെ നടന്നല്ലോ. അപ്പച്ചൻ തോറ്റു എന്ന് തന്നെ കരുതിക്കോ, അല്ലെങ്കിൽ നാണമില്ല അതിന്റെ പടികേറി വരത്തില്ലല്ലോ.
0: അപ്പച്ചൻ എന്നാ ഉദ്ദേശിച്ചായി പറയുന്നത്?
1: ഇപ്പൊ തന്നെ നിന്റെ അമ്മച്ചിയെ ഓർത്തിട്ടാ ഞാൻ നിന്റെ വീട്ടിൽ വന്നത്. അവളൊരു ഹൃദ്രോഗി ആയി പോയില്ലേ?
0: അമ്മച്ചിക്ക് ഹൃദ്രോഗോ? വടിയാ, എത്ര ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് വെറും ഗ്യാസിന്റെ ഉപദ്രവമാണെന്ന്.
1: ഗ്യാസ് തന്നെ, പക്ഷെ അതിൽ നിന്ന് ഹൃദ്രോഗം ഉണ്ടായി കൂടുന്നില്ല. മനസ്സിന് വിഷമം തട്ടാൻ നോക്കണ്ടേ നമ്മളൊക്കെ അല്ലേ. ഏതായാലും ഞാൻ തിരിച്ചു പോവുകയാ. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിടാന്ന് വിചാരിച്ചു അത്ര തന്നെ.
0: രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പറ്റാ.
1: വേണ്ട വേണ്ട വേണ്ട, നീ നിന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് സ്വൈരമായിട്ടും കഴിഞ്ഞോണ്ടാ മതി. ഉണ്ടല്ലോ.

0: ആരുമുള്ള നാക്കുമായിട്ട് ഒരു തള്ളച്ചിയും കൂടെ കുറെ എണ്ണവും നിന്റെ ഭാര്യയ്ക്കും അവരോടൊക്കെ തന്നെയാ വലിയ കാര്യം.
1: ഓ അപ്പച്ചാപ്പച്ച ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, അവളൊരു സാധുവ. നിങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറണം നിറഞ്ഞുകൂടാ. ഏതാ പേടിയുണ്ടാ?
0: പേടിയും ധിക്കാരും ഒക്കെ എനിക്ക് തിരിച്ചറിയാം. നിന്റെ അമ്മച്ചിക്ക് നിന്നോടുകൂടി താമസിച്ചുള്ള ഭൂമി മതിയാകുമ്പോ ഒരു ബസ് കയറ്റി അങ്ങ് അയച്ചേരേ. പിന്നെ നിനക്കപ്പച്ചനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് വരാം. ആ വീടിന്റെ വാതിൽ ഒരിക്കൽ നിന്റെ മുമ്പ് ഞാൻ കൊട്ടി അടച്ചടാ. പക്ഷേ എന്റെ മനസ്സ് വലുതായത് കൊണ്ട് ഞാനത് ഇപ്പൊ തുറന്നിട്ടിരിക്ക.
1: എന്നാ ഞാൻ ബസ് സ്റ്റാൻഡിൽ വരാം.
0: വേണ്ട വേണ്ട, ബസ് സ്റ്റാൻഡ് എനിക്കറിയാം. ബസ് കണ്ടാ തിരിച്ചറിയുകയും ചെയ്യാം. തൽക്കാലം നിന്റെ സഹായം ആവശ്യമില്ല.
2: വീട്ടുകാർ തമ്മിലുള്ള ഈ രസക്കുറവ് കണ്ടില്ല എന്ന് നടിക്കാൻ തോമസും സരസ്വതിയും തീരുമാനിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും പെരുമാറണമെന്നില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് തോമസ് സരസ്വതിയെ പറഞ്ഞു മനസ്സിലാക്കി. ഈ വീട്ടിൽ ജാതിയും മതവും ഒന്നുമില്ല എന്നും ആർക്ക് വേണമെങ്കിലും ഏത് ദൈവത്തെയും എപ്പോൾ വേണമെങ്കിലും പൂജിക്കാമെന്നും തോമസ് ഇരു വീട്ടുകാരോടും പറയുകയുണ്ടായി. മറ്റുള്ളവർക്ക് സമചിത്തതയോടെ പെരുമാറാൻ കഴിയാത്തിടത്ത് തങ്ങൾ കണ്ടറിഞ്ഞു പെരുമാറിയാൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് അവർ ധരിച്ചു. അതുകൊണ്ടാണ് സരസ്വതിയുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് അവർ ഒരുമിച്ച് പോയത്. എന്നാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും ഒപ്പമിരുന്ന തോമസിനെ ചിലർ അവഹേളിച്ചു. ഇത് അയാളിൽ ഒരു മുറിവുണ്ടാക്കി.
3: ഒന്നും കഴിച്ചില്ലല്ലോ.

0: അവിടെ പോയിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. സംസ്കാരമല്ല ഒന്നിനും, അതുകൊണ്ടാ. ഇനി ഇങ്ങനെ ഒരു കാര്യത്തിനും നമുക്ക് പോണ്ട. ഇങ്ങനൊന്നും പറയാണ്ടിരിക്കുമ്പോഴാ എനിക്ക് വിഷമം.
1: ഒന്നെനിക്ക് മനസ്സിലായി, ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ രണ്ടും രണ്ട. എത്ര ശ്രമിച്ചാലും
0: അല്ല, നമ്മൾ രണ്ടും ഒന്നാ. എന്തിനെങ്കിലും വേണ്ടാത്തൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നേരിട്ട് ക്ഷണിച്ചതാണ്, സമുദായം അംഗീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ആരാ? എന്നിട്ടിപ്പോ ഓരോന്ന് പറഞ്ഞു എന്നെ.
1: എന്നാതിനാ കരയുന്നേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ആ കഴിഞ്ഞതാ കഴിഞ്ഞു, സാരമില്ല.
2: ദിനം പ്രതി കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. റോസിയും അമ്മച്ചിയും കൂടി കുറച്ചു മീൻ വാങ്ങി വെക്കാൻ ശ്രമിച്ചത് വലിയ വഴക്കുകൾക്കിടയായി. ഇരുകൂട്ടരെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ തോമസും സരസ്വതിയും പാടുപെട്ടു. സരസ്വതിയുടെ വീട്ടുകാരെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ റോസി തന്റെ അമ്മായിയമ്മ വെറോണിക്കയുടെ സഹായം തേടി. വെറോണിക്ക പറഞ്ഞുകൊടുത്ത ബുദ്ധിയാണ് കുട്ടിയുടെ മാമോദീസ് നടത്താൻ തോമസിനെ പ്രേരിപ്പിക്കുക എന്നത്.
1: ഇക്കാര്യം പറയാനാണെങ്കിൽ അപ്പത്തിനോട് കാര്യമില്ലായിരുന്നല്ലോ. മോള് ജനിക്കുന്നതിന് മുമ്പേ ഞാനും സരസും കൂടെ തീരുമാനിച്ചതാ അവൾ ഒരു മതത്തിലും പെടുത്തുകയല്ല.
3: തോമസ് കുട്ടി, നിനക്കൊരു തോന്നലുണ്ട്. നീ വിചാരിക്കുന്ന ഒക്കെ ശരിയാണ്. അല്ല, എന്നാ കണ്ടിട്ടാ നീ മോളെ മാമോദീസ മുക്കണ്ടെന്ന് പറയുന്നേ? നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അപ്പച്ചൻ ഇങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെ നിന്റെ നാല് കാശ് കിട്ടാൻ വേണ്ടിട്ടാ ഈ പറയുന്നേ? നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള അത്ര സ്നേഹം എനിക്ക് നിന്നോടുമുണ്ട്. അതുകൊണ്ടാണ് പലതവണ വേദനിപ്പിച്ചിട്ടും നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നാത്തത്.
1: അപ്പച്ച എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നവൾ ആ സരസ്, അവക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നെ കിട്ടില്ല.
3: അവള് ബുദ്ധിയുള്ളവളാ, അവക്ക് പറഞ്ഞാ മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ ചോരത്തളത്തിന് ഞങ്ങൾ പറയുന്നതിൽ ഒന്നും ഒരു അർത്ഥവുമില്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ ഒരു 16 കൊല്ലം കഴിഞ്ഞാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: 16 കൊല്ലം കഴിഞ്ഞ തന്നെ
3: ഇന്നത്തെ ഈ മനഃശക്തി അന്ന് നിനക്ക് ഉണ്ടാവണമെന്നില്ല. ആണാണെങ്കിൽ പോട്ടെന്ന് വെച്ചാ, ഇത് പെൺകുട്ടിയാ, മാനം മര്യാദയായിട്ട് ഒരു കല്യാണാലോചന വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അഥവാ വരികയാണെങ്കിൽ തന്നെ ഏത് ജാതിക്കാർക്ക് കൊടുക്കും? നീ അന്യജാതിയിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയത് കൊണ്ട് നിന്റെ പെങ്ങൾക്ക് വരുന്നില്ല എന്നൊരു ആലോചന പിന്നെയാ. ഒന്നും വേണ്ട, നീ ഒരു സ്കൂൾ മാസ്റ്റർ അല്ലേ? ഒന്നാം ക്ലാസ്സിൽ കുഞ്ഞിനെ ചേർക്കാൻ വരുമ്പോ ജാതി എഴുതുന്ന കാലത്ത് നീ എന്താ എഴുതുക? മാമോദീസ മുക്കിയത് കൊണ്ട് കാഴ്ചയ്ക്കോ ജീവിതത്തിനോ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ചടങ്ങ് അങ്ങ് തീരും, അത്ര തന്നെ. മോനെ, ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും. നിന്റെ ജീവിതം കൊണ്ട് നീ എങ്ങനെ വേണം കളിച്ചോ, പക്ഷേ ആ കുഞ്ഞിന്റെ ഭാവി നോക്കണം.
1: അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സരസു?
3: എടാ, ആണുങ്ങൾ തീരുമാനിക്കും, പെണ്ണുങ്ങൾ അനുസരിക്കും. അതാ അപ്പനപ്പുപ്പന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിലെ വഴക്കം. താമരശ്ശേരി കുര്യച്ചന്റെ മകൻ തോമസ് കുട്ടിയാണ്, അത് മറക്കണ്ട.

0: എന്താ ഇവിടെ വന്നിരിക്കുന്നത്?
1: ഒന്നുമില്ല,
0: ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഊണ് കഴിക്കുന്നില്ല, ഉറങ്ങണില്ല, പഴയ സന്തോഷമൊക്കെ പോയി.
1: വെറുതെ തോന്നാ, ഞാനേ ആലോചിക്കായിരുന്നു.
0: എന്താ?
1: നമ്മുടെ മോടെ കാര്യം, അവക്ക് നമുക്കൊരു നല്ല പേരുണ്ടായോ?
0: പേര് നേരത്തെ കണ്ടുവച്ചിട്ടില്ലേ, വനിത.
1: അത് പോരാ, നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോ ഏതാ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടെന്ന് വെക്കുക, ജാതി എന്താന്നകത്ത് എഴുതണം, സ്കൂളിൽ ചേർക്കുമ്പോഴും അപേക്ഷാ ഫോറത്തിനകത്ത് മതത്തിന് പ്രത്യേക കോളുണ്ട്, എന്ന് കണ്ട ജോലി, വിവാഹം എല്ലാത്തിനും ഇതൊരു പ്രശ്നമാവും.
0: മാറ്റം ഉണ്ടാക്കാൻ നമ്മളെങ്കിലും ശ്രമിക്കണ്ടേ?
1: അതെ, അത് നമ്മളായിട്ട് എങ്ങനെയാന്നാ, നമ്മൾ ഒറ്റപ്പെട്ടു പോവും. ഇപ്പൊ തന്നെ അപ്പച്ചനും അമ്മച്ചേക്കും ഒന്ന് ഇണങ്ങി വന്നിട്ടേ ഉള്ളൂ.
0: ഇനി എന്ത് ചെയ്യണം?
1: നമുക്ക് മോളെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദിസം മുക്കിയാലോ?
0: വേണ്ട.
2: വീട്ടിലെ താളം തെറ്റിയത് ശ്രീനിവാസ ഭാഗവതർക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ അയാൾ അവിടം വിട്ടിറങ്ങി. അതിനു പുറമെ തോമസിന്റെ വീട്ടുകാർ ഇറങ്ങിയത് തോമസിന് സഹിക്കാനായില്ല. കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങ് നടത്താൻ തന്നെ അയാൾ തീരുമാനിച്ചു. സരസ്വതിയോട് വഴക്കുണ്ടാക്കി അയാൾ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി. തോമസിന്റെ വീട്ടുകാരെല്ലാം അയാളെ പിന്തുണച്ചു. അങ്ങനെ ആദ്യമായി തോമസും സരസ്വതിയും പിരിഞ്ഞു. അതിൽ അവർ മാത്രം സങ്കടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തോമസിന്റെ തറവാട്ടിലേക്ക് ഈനാശു എത്തി. അയാൾക്ക് തോമസിനോടായി കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
3: ഞാനേ നിന്റെ വീട്ടിൽ പോയിട്ടാ വരണത്. അന്ന് നീ എല്ലാവരും എതിർത്ത് അന്യജാതിപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോ എനിക്ക് നിന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയിരുന്നു. ബഹുമാനം മാത്രമല്ല, കുറച്ച് അസൂയയും. ഇപ്പൊ അതൊക്കെ പോയിട്ട്
1: അളയാ, ഞാൻ അതിനെ അങ്ങനെ
3: ഒന്നും പറയണ്ട. എടാ, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കൊരൊറ്റ അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളൂ, ആടിക്കളിക്കരുത്.
2: ഈനാശു പോയപ്പോൾ കൂടെ ഭാര്യയെയും അമ്മയെയും കൊണ്ടുപോകാനും അയാൾ മറന്നില്ല. തോമസിനെ കാണാതെ സരസ്വതി വല്ലാതെ വേദനിച്ചു. അവളുടെ വീട്ടിലാണെങ്കിൽ കുട്ടിക്കായി ബ്രാഹ്മണ വിധിപ്രകാരമുള്ള ആചാരങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളിലായിരുന്നു. എല്ലാം കണ്ടും കേട്ടും സഹികെട്ട് ഒടുവിൽ സരസ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപ്പുക്കുട്ടനിൽ നിന്ന് ഈ വിവരമറിഞ്ഞ തോമസ് ആശുപത്രിയിലെത്തിയപ്പോഴേക്കും സരസ്വതി അപകടനില തരണം ചെയ്തിരുന്നു. കുട്ടിയെ കയ്യിലെടുത്ത് പുറത്തു കൂടിയിരിക്കുന്ന എല്ലാ വീട്ടുകാരോടുമായി അയാൾ അവരുടെ നയം വ്യക്തമാക്കി.
1: സരസ്വതി എന്റെ ഭാര്യയാന്നേ?
4: ആമാ,
1: ഇത് എന്റെ ചോരയെ പറഞ്ഞ കുഞ്ഞാന്നേ?
4: അതെ.
1: ആ, എന്നാല് ഞാനും സരസ്വും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ജീവിതത്തിന്റെ ഒരു വലിയ പങ്ക് കഴിഞ്ഞു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും മാമിയൊക്കെയായി. ഞങ്ങളൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പന്റെ അമ്മയുടെ സ്നേഹമറിഞ്ഞ് വളരാൻ ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് അനുവദിക്കണം. എല്ലാരൂടെ ചേർന്ന് എന്റെ സരസ്വിനെ ഗതിയാക്കിയില്ലേ? ഇനി അത് വേണ്ട.
5: മാപ്പിളേ, ചച്ചു ഞങ്ങളുടെ മോളാണ്. മോനെ തോമസ് കൂട്ടി.
1: അമ്മച്ചി ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല. വരികയോ കൂടുകയോ എന്ത് വേണേ, ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും വേണം ഒരു പരിധിവരെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ജീവിക്കാൻ വിട്ടേ.
3: തോമസ് കുട്ടി, ഇപ്പൊ എനിക്ക് നിന്നോട് വീണ്ടും ബഹുമാനം തോന്നി തുടങ്ങി. പെങ്ങളെ, ഇന്നത്തെ വണ്ടിക്ക് തന്നെ പോവല്ലേ? അല്ലേ സ്വാമി? അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ എന്റെ ടെമ്പോ കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. റോസി, ഇവരൊന്ന് പിടിച്ചു കയറ്റിയേ. കലക്കിട്ടോ.
1: ഇനി ഇവിടെ നമ്മൾ മാത്രം. നമ്മളും നമ്മുടെ ഈ പുന്നാരമോളും മാത്രം. വനിതേ,
2: മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും മതത്തിനപ്പുറം മനസ്സിനാണ് സ്ഥാനം എന്ന സന്ദേശത്തോടുകൂടിയാണ് സസ്നേഹം അവസാനിക്കുന്നത്. വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ മറ്റൊന്നും ഒരു തടസ്സമാകില്ല. സസ്നേഹം എന്ന ചിത്രം ഇനിയും കാണാത്തവർ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണം.

പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി, 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ

കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവർ പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: ഹരിതഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ് അമ്മ എന്ന സ്ത്രീ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രേം നസീർ, സത്യൻ, KR വിജയ, രാഗിണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് AM രാജയാണ്. പ്രശസ്ത ദക്ഷിണേന്ത്യൻ ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന അദ്ദേഹം മലയാളത്തിൽ ചെയ്ത ഒരേയൊരു ചിത്രമാണ് ഇത്. ചിത്രത്തിൽ അദ്ദേഹം തന്നെ ആലപിച്ച ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ.

വർഷം തുലാമാസത്തിലെ മഴക്കാലം. 1976 ഇതേ പേരിൽ ഇറങ്ങിയ ഒരു ചിത്രമുണ്ട്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അക്കാലത്തെ മുൻനിര താരങ്ങൾ വേഷമിട്ടു. ചിത്രത്തിലെ സംഗീതത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. മലയാളി സംഗീത ആസ്വാദകർ ഒരേപോലെ ഇഷ്ടപ്പെട്ട രണ്ടു വ്യക്തികൾ വി ദക്ഷിണാമൂർത്തി സ്വാമിയും സലിൽ ചൗധരിയും ചേർന്നാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഇതിൽ കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം. രചന വയലാർ രാമവർമ്മ.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: കെ പി എസ് സിയുടെ തുലാഭാരം എന്ന നാടകത്തെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് തുലാഭാരം. തോപ്പിൽ ഭാസിയാണ് നാടകത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ എഴുതിയിരിക്കുന്നത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ കെ ജി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം, കല്ലോലിനിയിലൂടെ.

0: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലം, എങ്ങും നിറയും സംഗീതം. ശിലയിൽ ഉറങ്ങും സംഗീതമുണർന്നാൽ ശില്പങ്ങൾ ഉണ്ടാകും. ചായത്തിലലിയും സ്വരങ്ങൾ ഉണർന്നാൽ ചിത്രങ്ങൾ ഉണ്ടാകും. എല്ലാം ലയിക്കും സംഗീതം. ഏഴു സ്വരങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്ന സംഗീതം എന്ന അത്ഭുതത്തെപ്പറ്റി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ എല്ലാത്തിലും സംഗീതമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജയിക്കാനായി ജനിച്ചവൻ എന്ന 1978 പുറത്തിറങ്ങിയ ചിത്രത്തിലേതാണ് ഈ ഗാനം. എം കെ അർജുനന്റെ സംഗീതത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.
1: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ, എങ്ങും നിറയും സംഗീതമേ. ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്ര

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1974 ശ്രീകുമാരൻ തമ്പി കഥ, ഗാനരചന, സംവിധാനം എന്നിവ നിർവഹിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ചന്ദ്രകാന്തം. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് MS വിശ്വനാഥനാണ്. ചിത്രത്തിൽ ഹംസധ്വനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനം പുഷ്പാഭരണം, വസന്തദേവന്റെ തിരുവാഭരണം എന്നു തുടങ്ങുന്നു. ആലാപനം KJ യേശുദാസ്.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരു പിടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്ത ആഴ്ച.
1: അനില ചുംബിത തരുശാഖകളിൽ അരുണകര

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.

എല്ലാവർക്കും നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അദ്വിത് സിബിയാണ്. ഞാൻ സെൻറ് ജോസഫ് സ്കൂൾ തൃക്കാക്കര +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് കങ്ങരപ്പടിയിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ, അങ്ങനെ 4 പേര് അടങ്ങിയൊരു കുടുംബമാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ 3 വയസ്സ് 4 വയസ്സ് ഒക്കെ തൊട്ട് മൂളി തുടങ്ങുമെന്ന് അച്ഛനമ്മ പറയുമായിരുന്നു. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് തൊട്ടാണ് പാട്ട് പാടി തുടങ്ങിയത്. എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് എൻ്റെ വല്യച്ഛനാണ്. അതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മണ്ണുക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലായിരുന്നു. ഒരു നാടൻ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. കലാഭമണിയുടെ അനിയൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ ആ ഒരു 4 വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

പിന്നീട് ഞാൻ ഒരു 8th 9th പഠിക്കുമ്പോഴാണ് ഞാൻ മേരി മിസ്സിനെ പരിചയപ്പെടുന്നത്. മിസ് എനിക്ക് സോഷ്യൽ സയൻസ് എടുക്കുന്ന അധ്യാപികയായിരുന്നു. മിസ് അതിനോടൊപ്പം എന്നെ പാട്ടും പഠിപ്പിക്കും. എൻ്റെ സ്കൂളിലെ എന്നെ പഠിപ്പിക്കുന്ന മറ്റധ്യാപകരും എനിക്ക് എന്നെ പാട്ടിലൂടെ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളായ അരുൾജ്യോതി സിസ്റ്ററും എനിക്ക് വളരെ സപ്പോർട്ടാണ്. 10th 2 ഞാൻ എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു തന്ന ഒരു ലളിതഗാനമാണ് ഞാൻ പാടിയത്. അപ്പോൾ ആ ഒരു പാട്ട് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് 4 വരി പാടാം. സ്മൃതിയിൽ വാഴും നീനവിലുറങ്ങും നിമിഷഹം സദൂതിലുണരും. സ്മൃതിയിൽ വാഴും നീനവിലുറങ്ങും നിമിഷഹം സദൂതിലുണരും.

നീയും മജനമനേന്ദ്രനും മുനിവരൂപണിയും പങ്കച്ച ചരണ ശരണം ചരണം പങ്കജ ചരണ ശരണം ശരണം.

എൻ്റെ വീട്ടുകാരും എനിക്കതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടാണ്. സ്റ്റേജ് പരിപാടികളിലാണെങ്കിലും അല്ലാണ്ട് പാട്ട് പഠിപ്പിക്കാനാണെങ്കിലും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 3ാം ക്ലാസ് തൊട്ട് ഞാൻ വേദികളിലൊക്കെ പാടാറുണ്ട്. നാട്ടിൻപുറത്ത് ഉത്സവങ്ങളിലാണെങ്കിലും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എന്നെ പാടിക്കാറുണ്ട്. അതുപോലെ കലാകാരന്മാരുടെ ഒരു നന്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഞാൻ പാടിയിട്ടുണ്ട്. സ്റ്റേജ് പരിപാടികളിൽ ഞാൻ പാടിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

ജോൺസ് മാസ്റ്ററുടെ പാട്ടുകൾ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജോൺസ് മാസ്റ്ററിൻ്റെ ഒരു സല്ലാപം എന്ന മൂവിയിലൊരു പാട്ടുണ്ട്, കെ ജയേശുദാസ് സാറും ചിത്രാമ്മയും പാടിയ ഒരു മനോഹരമായ പാട്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം.

ഞാനൊരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പി ടി പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ മിസ്സുമാർ എന്നെ പാട്ട് പഠിപ്പിക്കാൻ നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ആ സമയത്ത് ഞാൻ നാടൻ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിൻ എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഗാനം പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന്

ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പേതൊഴിയാതെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ശ്രോതാക്കൾ എഴുതിയ കവിതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രമ്യ മണിലാൽ എഴുതിയ കവിത സായുജ്യം, സജീവ് മണക്കാട്ടുപുഴ എഴുതിയ കവിത ഓണത്തുമ്പികൾ, ഷീബ വാസൻ എഴുതിയ കവിത പിന്നിട്ട വഴികൾ. ആദ്യം കേൾക്കാം സജീവ് മണക്കാട്ടുപുഴ എഴുതിയ കവിത ഓണത്തുമ്പികൾ. ആലാപനം ശ്വേത ആർ നായർ.

രമ്യ മണിലാൽ എഴുതിയ കവിതയാണ് ഇനി സായൂജ്യം. അവതരണം മാളവിക ശുചീന്ദ്രൻ.

നമ്മുടെ ശ്രോതാക്കൾ എഴുതിയ കവിതകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവയാണ് ഇന്ന് പെയ്തൊഴിയാതെ പരിപാടിയിൽ നിങ്ങൾ കേട്ടത്. ഇതുപോലെ നിങ്ങളുടെ രചനകൾ റേഡിയോ കൊച്ചി 90 FM പെയ്തൊഴിയാതെ പരിപാടിയിലൂടെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം. 6238810

6 5 5. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6 2 3 8 8 1 0 7 5 5. കാവ്യലയനത്തിൻ്റെ തോരാമഴയത്ത് വീണ്ടും അടുത്തയാഴ്ച നമുക്കൊത്തുചേരാം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238-81-07-55. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238-81-07-55.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കണ്ണിയും അഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമി നവരംഗ സന്ധ്യയിൽ അരികേവ മധുചന്ദ്രവി.